ആസനമെന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. ആസന മറ്റു പറയുന്നത് ജസ്റ്റ് എന്ത് സ്മോൾ ജസ്റ്റർ യോഗാന്ത്. സോ സിമ്പിൾ സ്റ്റിച്ചസ് അല്ലയോ ആസനങ്ങളിലെ, അതിന് സിമ്പിൾ സ്റ്റിച്ചസ് മാറിക്കൂടാതെ ശരിയാണ്. തെളിപ്പിളന്നാൽ മാൾ കാൽ മാറി ശിർസാസനം മാറിയിരുന്നേ.